അള്ളാഹു ഗന്ദി ബുനമെ ഹമ കശ്വറും അള്ളാഹു തിമമ്മെങ്കി മച്ച കലേ ഫാൻ മത്വരി കുറവാ മാ കുറവ്യേ അതി ഹമ കശ്വറും തിമമ്മെം വനീ കുവ്വെരിങ് കംഗേ.

0: ഹമകശ്വരും എവരെങ്കി വാഹക തൗഗ ബുദ്ധിഗാഹുൾ വരുന്ന ഐബ്രത് വാഹകം കശ്വരെ എ കുർവാനക്കി ഹദാഗം ഉഫിദ്ദേ വാഹകതകെ നൂനെ അതി കീങ് ഹെയ്യെ എയ് ഏഗ കുരി ബാവാലെവ്യ ഫൊത്ത തെതുകുര അതി ഹുരിഹാകമെ തഫ്സീൽ കൊദ്ദേ അതി ഈമാം വാ ബയക ഹിദായത് കം ഗയ്യായ് റഹ്മത് കം ഗാവാ ഫൊതെ
1: കീരത് ഖുർആനിൻ്റെ ദിവ്യ തർജ്ജമായ ദമ്മ മിഗനസ്തിനി സൂറത്ത് യൂസുഫ് ഹൈദ്യ തിമ്മണ ആയത്തും ഫഷായകൻ സൂറത്തുക സത്തേക എഗാറവൺ ആയതുകനിയല അത് സൂറത്തുകനിയല തർജ്ജമ വിദാൾ ദിവ്വാഫാവണി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്.
2: കൊമ്മെ ഉമുറക്ക,
3: കൊമ്മെ ഫന്തിയക,
2: കൊമ്മെ ഗിന്തിയക, ദിവ്യ രാജ്യയുടെ അടു එංහා 4490 kHz medium wave
3: අඩි 90 MHz FM band.
4: Life is strange.
5: මම්මා මම්ම හදවරක ශමිහර ජන්ක් ෆුඩ් ටිකනේ. අනෙක් කෑවරෙන් එනර්ජි ඩ්‍රින්ක් වස්.
6: මේ හවරුගේ කමෙන් නෝනේ දැල්ෆලා.
5: නෝනේ මම්මා. අයිෂා මෙන් කියව ෆොයිතකුගාව සුරේ එනර්ජි ඩ්‍රින්ක්ස් තකුග සබබොන් ඵලවාණේ. හෂිගණ්ඩ ගෙල්ලුම් වාණේ. ඒක බදලුගා ഹഷികണ്ടൻ എം എഫ് ഫാദാ ഹുരി കൊതക്കി മേവായ തറുകാരിക്കുമേ.

ഈ ഗൈബുഗ ഖബർതുഗ തെരെ കലേഗ ഫാന തിമൻ റസ്കലാംഗ വഹി കുറവ ഖബർതകി അതി എവുരെ മകറുവരി രേവുൻ തറാവാ ഹാൽ എവുരെ കന്തത്തകൻ എബ്ബസ്വി ഇരക് എവുരെ ഗാതുഗ കലേഗ ഫാനു വടാഗെ നുവമുയേ.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരികമ്മായകു
0: എക്കുവെരികമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹണുവെ മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്